ജല മനോരമ പങ്കലേയേടാട്ടു പരമഭക്ത ഭക്തുരുളഭാരാവാറുണ്ടാകുടെ കലിപാതലു തീർച്ചുമായുദമ്പുജമുണ്ടയാണെത്തി തടോമാടലാടൽ ഹരേ സായി ദേവാപത്തിരമുടുപാടേടുരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജരാജ
ಕನಕಾಂಬರ ತರಳದ ಮಕುಟ ಕುಂದರ ಹರಾಜಿದ ಹರೇ ಜನುಡೆ ಹೊಗಡಗ ಸಾಗರ.